ഹിസ്ബിയാനി ബമ്മിറീർബനി ലന ബയഗ്രീസ് ബെഹസ് ഷിന്നായ ഇഖ്ഫിഷാനി ബഫർ